ഒതുങ്ങിയ ഇലുകുള്ളു ഇമേലിയുമിക് പീണ്ണനകത്തി തികുമേക്കാലോക്ഷിമകത്ത കമകയഹകാങ്ങസുട്ട തമാഞ്ഞിക് നുണമില്ലു ഇഞ്ഞുങ്ങിഞ്ഞിലു തേക്കനെ നുണഹക്തുണിക് അവിച്ചിമക്കൈ കുണ്ണങ്ങില്ല കൊട്ടാക്കുനേങ്ങ അറ്റൗട്ടിമ്മനീക് കമകയഹോമനേങ്ങിറ്റുവാക്ഷി ഇക്കയൊക്കയഹർണിങ്ങിഞ്ഞിക് ഇഞ്ഞുയിക് എസ്കിമോ തേക്കനിമ്യൂട്ട് കാനഡ ഉതുക്തിസിച്ചേറ്റുന്നെല്ലങ്ങൾ കൊക്ത

0: ഓക്സിമന്നിയില്ല. ഇഷമസിയോക്ടോളോക്സിമന്നകത്തില്ലു കിഗ്ഗനൊക്ടോളോക്സിമന്നകത്തില്ലു ഇലോഹുഴോളുട്ടില്ലു ഹയഹുഴോളോക്സിമന്നിയില്ല ഇഖത്തുവിമ്മി ഇച്ചുട്ടോകുട്ടിങ്ങി കമകയോളുത്തില്ലു വിറ്റ് ഇഖത്തുവിജോ തമറ്റുമിങ്ങ പിന്നെ സ്വാസിയു ഇനുണ്ണി ഹയഹുഴോളുച്ചിഗുന്നലോക്ടു വിനിയുകളോ അപെക്സുട്ടോളങ്ങത്തില്ലു വിറ്റ് ഇമേലിയോളുട്ടി അല്ലോ വിശി അല്ലോ ഇല്ല ശിലുണ്ണി തേമേൽ ചനിഴങ്ങി മുള്ളിതാക്കുക പില്ലാതെ ഹട്ടോണ പാസിയാൽ കല്ലുണാ ചുണലിമാനി അങ്ങോ വിളിച്ചുവാൻമറിങ്ങി തുകിശികയാലും മിനി ഹറിയാക്കിച്ചോ ഹലോണതുള്ളൂണി തേമാകുങ്ങിച്ചു പാലും തമ്മോമരുളിയ ഉസിമമ്മിയുണില്ലൂണി അല്ല സിമരുളിയ വിനങ്ങി ചുളിയൊറച്ചു ഇന്ന കമുകി പുഹയകിക സ്വർണ്ണിത്തമനില്ലൂണി പിഹുഴലി കൂട്ടിനി ഹറിമരുട്ടിയുകളുടി നലുഴും മകഞ്ഞി നെലുഹട്ടു നിലക്കുവിനീ ഇഞ്ഞുയിക് എസ്കിമോ നുണഹക്കാശിമഴുള്ളു മിച്ചാനൂലിങ്ങളുള്ളി മാനിക് ഇഞ്ഞു ഇഞ്ഞുനവിമ്മിയോ സാക്ഷികുട്ടി ഹല്ലുട്ടുകയ ഹക്പു 1939 തുക്കിത്താറി കുട്ടിലിയവ നോമി ഇൻ റീ എസ്കിമോമിക് അറ്റിലിമ്മിക് ഇഞ്ഞുയിക് നാമങ്ങിത്തുള്ളി വിയ കുട്ടി നോമിനു ഉടുക്കി കുട്ടിത്താറ സ്വാകുന്ന സിയാലി കാനഡ മിത് ഉക്കിയൂണി 87 ടാക്സി യക്തിമനുമിനു പിഹുഴനീറ്റു കില്ലുട്ടാവുട്ടില്ലു പിഹുഴനി തേയാവ് കുട്ടി താങ്ങി വിനു ചുട്ടി അല്ല ഇൽതറിയാവ് കുട്ടിങ്ങിനു ഇലിയാവ് സിമത് ചുട്ടി തേന്ന തുക്കി താറി കുട്ടോളോക്കുവിനു തേമേലിലഹി കുട്ടാവുട്ടില്ലു ഇനു ഇതമറ്റുമിങ്ങ പികസ്വല്ലറി കൂട്ടി ഹച്ചട്ടു അറിഞ്ഞു മിഞ്ഞി പിയലുട്ടുള്ളുട്ടില്ലുരുച്ചട്ടുവിന്നുട്ടുക്കുടിച്ചുട്ടിക്കുമ്മിലുകു ഹല്ലുണാനു അവളൊട്ടുന്ന സിമകുട്ടി പീയത്തൊട്ടിയാഹിങ്ങിട്ടുകിലുവി കാനഡമിക് പിന്നേലികളുട്ടിക് മുമിക്കിച്ചിലുണി കിപ്പുട്ടുകൊള്ളുകു ക്വബാക് ഗവമഹിങ്ങട്ട അങ്ങലികാർത്താവ് കുട്ടി വിനിങ്ങട്ട പിഹുഴലി കൂട്ടവളോണ്ട് വിനിങ്ങാനിക് 1912 തമക്കോ അപ്പിയറിയാകുന്ന സിഗരപ്പട്ട പിതഹസൂകുന്നലഹികളക്ടു ഇഷുമാറുന്നോ ഹട്ടസിമരുണി ഇനിയോ ഹതികീലിമാകുട്ട ഹല്ലുകാർത്താവ് മറികുട്ടിക ഹട്ടസിമരത്തിനി അലയനങ്ങി തൊക്കാറുണി അഭികസ്വർണിയും നിറർണി മറിഹട്ടാവ് ഹട്ടസിമനിങ്ങി അവളൊട്ടോ സൂണി അഭികസ്വർണിമി പിന്നെ സ്വസൂണു ക്വബക്മി അമ്മലോയെ അതങ്ങോട്ട് ഹല്ലുക്കുക പിശൂകുന്നേറട്ടു നാക്കൂ ചേർത്താറ സ്വർണ്ണുട്ട പിഹുഴനി മൽറ്റിറ്റ സ്വർണ്ണി അങ്ങിത്തിനി അങ്ങിർത്തോട്ടില്ലുക്കോപ്പിക സ്വർണ്ണുട്ട നാക്കികയോ കുടിച്ചാറ സ്വർണ്ണുട്ടല്ലോ ഉയുകുയി ഉഹൗസിങ്ങിത്ത പിഹുഴലി ഒക്ടോ കുട്ടി സൂങ്ങി ഉയുകുയി ഇഞ്ഞുങ്ങി ഉയുകുറ്റിച്ചു ഉഹൗസിലി തേമേലി ഒക്ടോട്ടില്ലുവിറ്റ് ഇഞ്ഞുല്ലി ഇഞ്ഞിട്ടു ഇന്നായി നൗക്കുളൂണ്ണി ഇൽത്തറിനകൊട്ടിങ്ങിറ്റങ്ങിറ്റ ജയിപ്പിച്ചിനുങ്ങോപുങ്ങ കങ്ങിർസുമി
1: Zipidinunga tan pinasawas relata tinek jamita bungot ilang mayu nakumenga zipidi ilak mana silo jam people lute sa sone alam ni mata hatu sa solo tiluga kaluna tiyo kay nang alam mi kata kasi ani na mi nga galalam mi pat ayu titutu utisungal na majugut ulang yok teko na la lapale yu na la tuilut tunga sutia apikisi isamay nakteko nga ഊറ്റം മികുട്ട ഇനുറ്റി ട്യൂഷങ്ങളും മികുട്ട തേക്കനെ തുണിയൊക്കെ യുവാളുകളിലാവും മറ്റർസനമ്മി തമക്കുനിങ്ങ സനകസനി കല്ലുണാത്തനൊക്കെ ജിഗേങ്ങി തുണി സഖീ നുയില സേമക്കു ജിഗേങ്ങി തുണി തമക്കുനിങ്ങുണുങ്ങ കാനഡ ഗൂസ് കുന്നുട്ട് ഗി കമ്പനിക്ക് ജോയമെങ്കിൽ ആ തുണിയൊക്കെ ജൊക്കലോട്ടിൽ കുട്ടി സോപ്പിങ്ങനെയാകുമ്പോൾ മിസ്സാണു. And the World Report is coming up next. When we come back, we'll have the next hour in English. And when we come back, what does it take to get rid of cockroaches? That's a good question. We'll speak with an exterminator working here in Iqaluit and ask him why it's taking so long to clear out an infestation here in Iqaluit. But to take us up, here is Madeline Alakarilak singing Sakinak.
2: You are my